വക്കുഴി മാധ്യമങ്ങളുടെ സിനിമയെ സഖ്യക്കാസുനി സുനിരാ ബിരുദം സാധകി മനോരഞ്ജന ത ലിനുഭയാ ഹാമിസംഗ ജെ പനി ഗീത ഭനി ബാകി രഹേക തിനോടാ ഗീത ഭനി ബാകി രഹേക അബ പാലു തപായേക്കു സന്തനബ്ബെ സൌസട്ടി 49 സവന്ന 70 കോ ലൈൻ ഹുദേ കാര്യക്രമ സഹഭാഗിത ജനാനു ഹോലാ ആഫുനി മൻ പനി ഗീത രോജന ആഫ്നോ നജീകാ മിത്രലൈ ആ സംജന സഹുനേസ ദിൻ ഫയൽമാ കുനി മിത്ര മുന്തിയോ സാധകി ഭുവൻ ഭനി ഡിസ്കനെ ബനി സകേകു സുപുന പ്രയാസ കണ ചെ നഫും ഹലാ ഭന ചായേ ഗീതർഫ ജാനിസൌ എകദം മീഠ ഗീത ഗുരാസേ ഫുലിയോ എകദം മീഠ ഗീത ജസ്മാ ആവാസ ചിസുമാ ഗുരുങ് ആവാസ മീഠ ഗീത ഗീത ഗീത ദോസ്രോ അനിയന്തി വിശ്രാം ജാനേസം വിശ്രാം പശ്ചാത്ത